മിക്സ് അഹുജ ഓദ്രേജ് ഷോറൂം ഭീമവരം പ്രമുഖ കമ്പനിയില കൂളേഴ്സ് ഫാൻസ് മിക്സീലു ഗ്രൈൻഡർലു റൈസ് കുക്കർലു വാട്ടർ ഹീറ്ററിലു ഹോം തിയേറ്റർ സ്പീക്കേഴ്സ് സ്റ്റെഫിലേറ്റേഴ്സ് ഐറൺ ബോക്സ് ഗസ്റ്റ് ഹൌസ് അഹുജ കമ്പനി സൗണ്ട് സിസ്റ്റംസ് ലഭിച്ചു. ഇലക്ട്രിക്കൽ ഗുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യപ്പെടുന്നു. വിചേണ്ടി സീതാരമ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് അഹുജ ഓദ്രേജ് ഷോറൂം പോലീസ് ബോംബ് സെന്റർ പി പി റോഡ് ഭീമവരം സെൽ 9866742558.